ശൃംഗോരത്മനാഭസ്വലോചനഃ അരക്കോവാജസനശൃംഗീ ജയന്തസ്സർവവിദ്യൈ സുവർണബിന്ദുരക്ഷോഭ്യസ്തർവവാഗീശ്വരേശ്വരഃ മഹാഹൃദോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധിഃ കുമുദഃ കുന്ദരഃ കുന്ദഃ പരജന്യഃ പാവനോനിലഃ അമൃതാംശോ മൃതവപുഃ സർവജ്ഞഃ സർവതോമുഖഃ സുലഭസ്ഫുരിതസ്സിദ്ധശത്രുജിച്ഛത്രുതാപനഃ ന്യഗ്രോധോദുംബരോശ്വത്ഥശ്ചാണൂരാന്ധ്രനിഷൂദനഃ സഹസ്രാർച്ചിസ്സപ്തജംഹഃ സപ്തയിധാഃ സപ്തവാഹനഃ അമൂർത്തിരനഭോചിന്ത്യോ ഭയകൃദ്ഭയനാശനഃ അണുരുബൃഹത്കൃശസ്ഥൂരോ ഗുണഭൃന്നിർഗുണോ മഹാന് അധൃതസ്വധൃതസ്വാസ്യഃ പ്രാഗ്വംശോ വംശവർധനഃ ഭാരഭൃക്കചിതോ യോഗീ യോഗീശസ്സർവകാമദഃ ആശ്രമശ്രമണക്ഷാമസുപർണോ വായുവാഹനഃ ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിതാദമഃ അപരാജിതസ്സർവസഹോ നിയന്താ നിയമൂയമഃ സത്വവാന് സാത്വികഃ സത്യഃ സത്യധർമ്മപരായണഃ അഭിപ്രായഃ പ്രിയാർഹോർഹ പ്രിയകൃത്പ്രീതിവർധനഃ വിഹായ സഗതിർജ്യോതിഃ സുരുചിർഹുതഹുഗ്ഭിഃ രവിർവിരോചനഃ സൂര്യഃ സവിതാ രവിലോചനഃ അനന്തോ ഹുതഭുഗ്ഭോക്താ സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമരശീലോകാധിഷ്ഠാനമദ്ഭുതഃ സനാത്സനാതനതമഃ കപിലഃ കപിരവ്യയഃ സ്വസ്തിദഃ സ്വസ്തികൃത്സ്വസ്തി സ്വസ്തിഭുക് സ്വസ്തിദക്ഷിണഃ അരൗദ്രഃ കുണ്ഡലീചക്രീ വിക്രമ്യുർജിതശാസനഃ ശബ്ദാതികഃ ശബ്ദസഃ ശിശിരഃ ശർവരീകരഃ അക്രൂരഃ പേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാംഗരഃ വിദ്വത്തമോ വീതഭയഃ പുണ്യശ്രവണകീർത്തനഃ ഉത്താരണോ ദുഷ്കൃതിഃ പുണ്യോ ദുഃസ്വപ്നനാശനഃ വീരഃ രക്ഷണസ്കന്തോ ജീവനഃ പര്യവസ്ഥിതഃ അനന്തരൂപോനന്തശ്രീർജിതമന്യുർഭയാപഃ ചതുരസ്രോ ഗഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശഃ അനാദിർഭൂർഭുവോ ലക്ഷ്മീഃ സുവീരോ രുചിരാംഗദഃ ജനനോ ജനജന്മാദിരഭീമോ ഭീമപരാക്രമഃ ആധാരനിലയോധാതാ പുഷ്പഃ സപ്രജാഗരഃ ഊർധ്വഗസ്സത്പഥാചാരഃ പ്രാണിതഃ പ്രണവഃ പണഃ പ്രമാണം പ്രാണനിലയഃ പ്രാണജീവനഃ തത്വം തത്വവിവേകാത്മാ ജന്മമൃത്യുജരാതികഃ ഭൂർഭുവസ്വസ്തരുസ്താരസ്സ പിതാ പ്രപിതാമഹ യജ്ഞോ യജ്ഞപതിര്യജ്വാ യജ്ഞാംഗോ യജ്ഞവാഹനഃ യജ്ഞഭൃദ്യജ്ഞകൃതിയജ്ഞീ യജ്ഞഭുഗ് യജ്ഞസാധനഃ യജ്ഞാന്തകൃതിയജ്ഞഗുഹ്യ മന്നമന്നാദയേവ ച ആത്മയോനിസ്വയം ജാതോ വൈഖാനഃ സാമഗായനഃ ദേവകീ നന്ദനസ്രഷ്ടാ ക്ഷിതീശഃ പാപനാശനഃ ശംഖവൃന്ദകീ ചക്രീ ശാരംഗധനവാഗദാധരഃ രഥാംഗപാണിരക്ഷോഭ്യഃ സർവപ്രഹരണായുധഃ സർവപ്രഹരണായുധ ഓം നമഃ ഇതി ഹരയേ നമഃ ഹരയേ നമഃ ഹരയേ.